0: ล้านดัง
1: สันดิสันดิสันดิสันดิสันดิ
2: มักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละเฮ้ยเฮ้ยเฮ้ยแกบอดี้เวนะมักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละมักกะละ
1: വെറുതി പാറവാറിണ്ടെങ്കിൽ മേ ഓട്ട മതകത അപ്പി മട്ട അച്ഛന് സി അക്കാ ഈയത് പെരേതത് അപ്പി മേക കഥാവുണ്ട് അപ്പി കഥാവുണോ മേ സുരേന്ദ്ര സിംഗ് ചൗധരി കളിന് ദിവസേ പലമുദാ ഹെന്താവേ പിട്ടു കാവേ
2: പൊളിക്കിരിയൊക്കെ പ്രോഗ്രാമേക്ക് മമ്മ പൊടി കാലക്ക് ബാറാറന്തീനു കരപ്പ് ദേവ മതക തിയാകാൻ
1: ഇച്ചറേക്ക് කරපු දේවල් මතක තියාගන්න එක ඕවද ඒක ඒක කරන්න දිගටම කරන්න ඕනේ
2: හරි හරි දැන් කතාව කිය ඔය තමටම ඕ වලයි
1: සුරේන්ද්‍ර සිං චෞද්‍රි හෙවත් බිට්ටු තබාහි
2: හරි
1: දැන් අපි කතා වුණා අර අර අජුනාර් නදිය පිළිසිදු කරපු අවුරුදු 21 තරුණයා
2: ඔව්
1: හරි දැන් මේ මෙයා මේ වැඩේ පටන් ගත්තේ මේ අවුරුද්දේ ජනවාරි මාසෙ
2: හා
1: ජනවාරි මාසෙ පටන් ගත්ත වැඩේ സെപ്റ്റംബർ മാസേ വെനക്കോട്ട് എയാ ഗംഗ ശുദ്ധ കരൽ ഇവർ കർണോ
2: മിക
1: കറന്ന് തനിയമ
2: തനിയമ
1: ഹരി തനിയമ കറൻ ഹാ
2: ഹാ
1: എം മെഹൻ വാർത്താ വെനോ മുൾ ദവസ്സല മിനിയക യാളൂ ദെ തുന്ദരക്കു ദസ്സലു വെഡേട്ട്
2: ആ സെറ്റല
1: സെറ്റല യാളൂ ടിക ദഹല അർ മച്ച മേക കർമു കേല ടിക ദവസക് കര കരിന്നോട ഇതി മേ മണ ബലവദയദ്ദ ബബ്ബി മിയക ഹബദയമു ദേ ബോട്ടു അത്രം ഗണ്ണിയ ബൈനോ അനി പിട വെന വെഡ നദ്ദ കേല എക്കാ ദെന്ന ഹലുനല മാസ ഗാനക് മേ വെഡേ തനിയെങ് അതിന്നേ ബിട്ടു
2: ഓ
1: ഇട പസ്സേ എയാ ഗംഗ ഒക്കും ശുദ്ധ കരല ഇവർലത് വീഡിയോ എക്കക് ദാല തീനോ സോഷ്യൽ മീഡിയ വൽ
2: മെന്ന ശുദ്ധ കര
1: വെഡേ കലാ കേല
2: യെസ്
1: ഇട സുമാനകട പസ്സേ
2: ഹരി
1: ബിട്ടു ടബാഹി ദാല തീനോ തവ വീഡിയോ എക്കക്
2: മുഖദ്ദ
1: ന പുളുവന്ന കട്ടിയ ഗിൽ ഏക ഹോയാഗന ബലന്ന ഏക ബലുവമ തദ വെനോ സണ്ടി
2: ഹേയ്
1: ഏക യന്നേ ഈ വീഡിയോ ഏക യാ പെന്നനോ
2: ശുദ്ധ കരപ്പു
1: ശുദ്ധ കർല ഇവര വെച്ച ഗംഗ മിനിസ്സു മെഹമ അവില്ല മേ ലസ്സന്റെ പിരിസിദു കർല തീന റിവർ ബാങ്ക് ഏക ദിഹ ബല ബല അതേ തീന പ്ലാസ്റ്റിക് സഹ കുണു ജബസ് ഗാല മേ ശുദ്ധ കരപ്പു ഗകട വിസിക് കർ ഗംഗ ഹരഹ തീന പാലമ ഉടൈന്ദ ഒയ ഏക ഏക പൂജാ ഭാണ്ഡ ഇട വസേ ദേവിയന്റെ പൂജാ കരന കേമ ജാതി അറോ മേവ യനേന ഗമം ഏകതു വെന്ന പ്ലാസ്റ്റിക് ബോതൽ ടിക പ്ലാസ്റ്റിക് ബാഗ് ടിക കുണു ടിക പാലമ ഉടൈന്ദ ജബക് ഗാല അതാരിനോ ഗംഗ
2: കിസിമ അര ചാരാക് നദി മിനിസ്
1: വഗേ മോനാദേ തിൻ
2: മട്ട കേന്ദി അനോ മക്കലോ ദെന്ന
1: എപ്പാ മേ മെതന മേ മൈക് കടണ്ട ആം പൊലേ ഗാണ്ട റോ കരല അപ്പി സജീവി വെടസടഹട ഗിന്നി സണ്ടി
2: ഓക്കേ
1: വികാരന റണ്ട പാ മെതന ദെൻ ബിട്ടു ഗംഗായിന ദിഗേ എയാട പുളുവാങ് വിദിയ മേ എയാട പുളുവാങ് വിദിയട പരണ ബരൽ
2: ഓ
1: ഏക ഏക രാസായനിക ദ്രവ്യ അറോ മേവ ദാള ഗനാപു പരണ പ്ലാസ്റ്റിക് ബരൽ തീ ഏ ബരൽ ഗനല്ല റിവർ ബാങ്ക് ഇങ്ങനെ ഗംഗ ഇവരേ തന തന കീപയാക് തീല തീനോ മേ യനേന മിനിസ്സുട കുണു ദാൻ മിനിസ്സുങ്ങേ ഡിസിപ്ലിൻ എക സഹ പരിസരയ ഗന തീന ഹംഗീമ സഹ തവ മിനിഹേകുഗേ മഹാൻസിയട മിനിസ്സു ദന വട്ടിനാകമ കൊച്ചറന്ന് കിയനവനാ എയായി തീയല തിബിച്ച് ബിൻ പ്ലാസ്റ്റിക് ബരൽ എക്കാക്ക് ദക്കട കടല ഗകട വിരിക്കറല തീരോ കൗരാരി മനുസ്സേ എയാ ഏകത് പെണ്ണനോ മെന്ന മേ കുണുദാണ്ട് കീല തീയല തിബിച്ച ബരൽ എക്കട്ട് സിദ്ധ വെലാ തീന വെഡേ കീല ദൻ മേ കഥാവ കിവ്വേ അത്തടമ തനിയൻ ഹിതല ലോകെ വെനുവെൻ അനിത് മിനിസ് വെനുവെൻ മൊക്കക് ഹരി കർണ മിനിഹെക്വ അധൈര്യ കരണ്ട നെവേ ഹരി ദ ബെഹമ ദയാക് ദക്കഹമ മേക കെനിക് അധൈര്യ വെണ്ട് പുളുവാങ് മകുളകട കറന്നെ കേല ഓലട കിയന്ന് ബിട്ടു താമത് ഹേമ അധൈര്യ വില സമഹര വിട്ട് ഹെട്ട അനിദ്ദട്ട അപ്പിട്ട് ആയി ബലണ്ട് പുളുവാക് വെയ് ബിട്ടു മേ ഗംഗ ശുദ്ധ കർണു മങ്കിയന്നെ അപ്പി കിയന്നോണ് പണിവിടേ മെന്ന് മേക്കായി ഒയാട്ട് ലോകെ വെനസ് കറണ്ട് തരം ഉണന്തുവാക് ധൈര്യക് ഹംഗീമക് നത്തി വെണ്ട് പുളുവാ ഹെബൈ ഹെബ ഉണന്തുവാക് തീയന ഏ ധൈര്യ തീയന ഏ വെഡേ കരണ മിനിസ്സുണ്ട് රෙස්පෙක් කරන්නවත් අපි චුට්ට චුට්ට ඉගෙන ගමු.
2: ඉගෙන ගමු.